സംസാരിക്കാം. ഒന്നാം നീർബർ പാവറിനെ അങ്ങനായി തന്റെ ജീവനമാ പോലീസ് മഹാനക്കാം കസരി സുന്ദരണി ഭയക്കു കിനക്കി മേരി ടീമിലെ യേശുലായി പ്രഭുക്കു ഭൂമി ആഫ്നോ ക്ലേശോ പരമേശ്വരനെ ഉള്ളവരായി മരിക്കാഹരുട്ട് മോദി പാർട്ടി ആഫ്നോ ഹൃദയമാ വിശ്വാസ കരോ തിമ്രോ ഉദ്ധാര തപ്പൈക്കു ജീവനമാ അരുണ നദേക്കു കൂടാ പരമേശ്വരനെ ദേഖു പരമേശ്വരനെ തപ്പൈലായി പ്രേം കാണി തപ്പായി കത്തി പറഞ്ഞ തപ്പൈ കഴി പര്യാപ്ത മാത്രമാണ് തര തപ്പായി പരമേശ്വരനെ ചിത്രമാ ഗുരുഭൈക്കു പ്രേമക്കു ഉപഹാരായി സ്വീകാര ഗരി ഉഹാക്കു പ്രേമക്കു ധ്രണി ധാർന സക്കു കിനക്കി പരമേശ്വരനെ സംസാരമായി യത്തി പ്രേമ ഗുരുഭൈക്ക് ഉഹാനെ